0: സുപ്രീം റേഡിയോ മേക്ക് സൂപ്പീരിയർ.
1: വെറുതെന്ന് തേന ബയട മുകുത്മ നൊക്കറി ഇന്നോട്ട് വരാ. വെറുതി വെറുതി ഹരി ഇസ്സരഹരി അനേകായി ദിനുമ വെന്നെ. സിഹിന തിനന ജാക് രാഹി ദവസകട്ട പാരക അന്നേ. എൻഎൽബി സുഭ ദവസാക്.
2: අංක
3: තුනයි ලග්න එකයි ලක්ෂ පහද ඉලෙක්ට්‍රික් බයික් එකද
2: කැමති එකක් අපේ අතේ. සුබ දවසක්.
4: දවස සුබයි සිහින දිනයි. සුබ දවසක්. ජාතික ලොතරැයි මණ්ඩලය
5: 89.1 89.3 Supreme Radio.